ഇപ്പടിയോ താലാട്ട് പാടവാ, അതിൽ അപ്പടിയേയൻ കഥയെ കോരവാ, അതിൽ അപ്പടിയേയൻ കഥയെ കോരവാ.

താമൽ സീതാരാമൽ കൊടുപ്പാളി അന്നം. നമ്മുടെ കാതൽ എങ്കും എന്നും കാണാതെ.

സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സേറ്റോടു സെന്താമരൈ വന്നാലെന്ന.

സിപ്പിക്കൊൾമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സേറ്റോടു സെന്താമരൈ വന്നാലെന്ന. സിപ്പിക്കൊൾമുത്തും വരും, മണ്ണു